0: അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു അടിപൊളി സോങ്ങിൽ കൂടി തുടങ്ങിയാലോ?
1: സ്റ്റേ ട്യൂൻഡ്.
0: ഡാർലിംഗ് ഡാർലിംഗ് ഈ മൂവിൽ നിന്നും ഒരു നല്ല പാട്ടാണേ.

0: കേട്ടല്ലോ, അടിപൊളിയല്ലേ? അപ്പോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.
1: കുമ്മറി എഫ് എം 101 ഇത്രയും സമയം ഗാന കേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട്
2: ചാച്ചാ ബൈ പറയുന്ന സമയം തന്നെയാണ്.
0: നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് കണ്ടുമുട്ടാല്ലേ. ഓക്കെ, ബൈ ഓൾ. താങ്ക് യു ഓൾ.
1: സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം, ആർജെ ബൃന്ദാജി,
0: നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ഓൾ.
3: இன்னும் சில நொடிகளில் செய்திச் சுருக்கம் கேட்கலாம்.